0: കഥ.
1: മൈ നിക്ലാ ഓ ഗഡി ലേക്കേ
0: പിഞ്ചർ ദാസ്താൻ ബേമിസാൽ സംഗീത് കി
1: ഓർജാ കാലേ കാവാ തേരേ മ.